0: നോത്തൻപൊ പ്രസിഡന്റ് എൻ ലോനിഷോ നോത്തൻപൊ തൃക്തമൻ അറവേതാസ് സീറ്റ് കിഞ്ഞിത്ത് നിഞ്ഞോനെ എൻ കുമസഞ്ഞിനെ കോലോസകിനെ കാവണർബോ മൈഷാക്കോ സവാഫിഞ്ഞാന്റെ തേത്ത് തുതിച്ചോത്തൻപൊ കലോൻ സുശോമുല്ലാങ്കുത് കോസുല്ല കൊയിൻ ഡി കൊയ്ബുവല്ലേ തിനിമേതാബ കെഞ്ഞ
1: Ukuje pole pole, siasa ya kuni zimu ilienda. Cha muhimu, tuuze sera. Ukianza sijui one term, sijui kasungu, hiyo si sera. Wewe ambia watu ile vitu umefanya, sindio? Kwa sababu hawa wananchi si wajinga. Na kufika next year, hawa wanaona. Kama ulipewa MCA, these people are seeing what you're doing. When the elections come, they know what you've done. Kama ulikuwa mbunge, kama Gakai wa Bisau, they know the money we get. Mimi nikiwa mbunge, milioni 151 kila mwaka, zile vitu ninaagiza, mnaona ninafanya. Mheshimiwa anatembea akiwa hapa na bilioni yake 13, pia atatuambia nyinyi mtaona ile vitu mmefanya.
0: Again, logo yake la gaeko agi torora Dr. James Moria koi ovisatno on balle ko te nelel nabatek social national infrastructure fund logo ikke among board and board director in balle ko nathan kamole win de ko thau na monetrim boroi nathan moria ko ngentege petu ta bran yento kineta kinaba ko gimi thag baishoni ke balle ko nathaga igni baishoni ke chang moria shibo kasulai ta baishoni ke balle ko nathan in pragu ta baishoni ka kete tu te ke chang ke magant kasulai in entertain office Jotan Kwalagelo Goye Kibaimete Gisubia Subit Kebunin Koindo Saite Sabaki Gurenon Waldon Bor
2: John Kugalogo Yuga Bimit in Touch FM
3: Touch FM in Nakuru County, Remington, London, Kia, Kabarak, Moche, Kabronda, Salga, Naivasha, got quite Mount Naro
4: 107.5
3: Baringo, Kowan.